ചാദ്രീശാന്ത് ന സത്വരേ ന മിത്രേ ന പരമം ന പിത്രേ ന കർമ്മം ന കായേന ജന്മം അജായേ ന ചിത്തരേ ന മിത്രേ പരേ ഹൈ പവിത്രേ പർഥിസേ അധിസേ അദൃശേ കൃസേ ഭഗവതി ശാന്തവേ പ്രസാദ കഹത്തെ കയാ ഛജ ദേശേ കയാ ഭേജ ഭേസേ കയാ ഗാഞ്ച കർമ്മേ കയാ പാഞ്ച പരമേ കയാ ഭേജ ലോകേ കയാ ദേത ശോകേ കയാ ഭൂത ഭർണേ കേ വിഭൂത കർണേ के राजं प्रभा है के धर्मं तुजा है के अशोक वर्ण है के सर्वा अपर्ण है।